ഏകാന്തരമലമായ ശബ്സനാഹേകശകരേശഭായ ബാഹർഗ്യാനത്യാഹനിശനാൻ അന്തർവ്യാപേലോപ സുവാൻ അന്തർ അഗൻബാർത്തൻ സ്വാഹ ഗൽപാത്രകേതരായ അഥാഹ ജാകെ അന്തർബസേ പ്രഭ ആപ് നാനക് തേജന സഹസമാത് സുന അന്താ കേസേ മാർഗ പാവ കർഗേ ലിഹ ഊഡ നിബഹാവ കഹം ബുജാർത്ത ബുജ്ജേ ഡൂര നിസ്കയ്യ തോ സംജേ പൂര കഹം

സദാസുഖഭാവ സാസംഗസ്ഥഗോച്ചരുളഹ സാധു കേസംഗ് ആചാരസഹ സാധുക് സംഗ് ബസേധാനൂച്ച സാധു കേസംഗ് ബഹൽ പഹുച്ച സാധുക് സംഗ് ദൃഢ സപ്തർമ്മ സാധുക് സംഗ് കേവൽ പാരബ്രഹ്മ സാധുക് സംഗ് പായേ നാം നിദാന നാനക് സാധു കേ കുർബാൻ സാധുക് സംഗ് സബ്കുൽ ഉദാര സാസംഗ് സാജന മീത് കുടുംബ നിസതാര സാധു കേസംഗ് സോതന ഭാവ ജസ്തന്തെ സബ്ഗോബര സാവ സാസംഗ് ധർമ്മരായ കരേ സേവാ സാധുക് സംഗ് സോഭാസുർദേവ സാധു കേസംഗ് പാപരായന സാസംഗ് അമൃത ഗുണ ഗായന സാധുക് സംഗ് സർവധാന ഗമ നാനക് സാധുക് സംഗ് സഫലജനം സാധുക് സംഗ് നഹി കശകാൽ ദർശന പേട്ട്.

കൈകോട് പരിതീർത്ഥവാസി, കൈകോട് ബാനപ്രമേയോദാസി, കൈകോട് ഭേദകേ സ്വരോത്തേ, കൈകോട് തപീശ്വരോത്തേ, കൈകൂടാത്തും ത്യാന്താരേ, കൈകൂട് കപുകാഭിചാരേ, കൈകൂട് നവത്തന്നാം ത്യാവേ, നാനകർത്തേ കാന്തന ഭാവേ, കൈകൂട് അഭിമാനി, കൈകൂട് ആന്ത അഗയാനി, കൈകൂട് കരുപ്പന കഠോർ, കൈകൂട് അപേക ആത്മനി കോർ, കൈകൂട് പർ ദർഭഗോഹിരേ, കൈകൂട് പർ ദൂഖനാകരഹേ, കൈകൂട് മായാശ്രമാഹേ, കൈകൂട് പ്രദേശ പ്രമാഹേ, ജജ്ജിത് ലാഭോ തിത്തിത് ലഗ്ന, നാനകർത്തേ കീ ജാനേ കർത്താ രചന, കൈകൂട് സിദ്ധ ജതി ജോഗി, കൈകൂട് രാജേ രസഭോഗി, കൈകൂട് പങ്കി സർപ്പ ഉപായേ, കൈകൂട് പാത്ർ ബൃഹന ബജായ, കൈകൂട് പവന പാണി ബ സന്തർ, കൈകൂട് ദേശഭു മണ്ഡല, കൈകൂട് സസിയർ സൂര നഖ്യത്ര, കൈകൂട് ദേവദാനവ ഇന്ദ്ര സേര ശത്ർ, സകല സമഗ്രി അപന സൂത്താരേ, നാനക ജേസ് ജസ് പാവ തേസ് തെസ് നിസ്താരേ, കൈകൂട് രാജസ്ഥാമ സാത്ത, കൈകൂട് ഭേദ പ്രാൻ സിംഹർത്തർ ശാസ്ത്ര, കൈകൂട് കീയ രത്ന സമന്ത, കൈകൂട് നാനാ പ്രകാർ ജന്ത.

താതം പ്രകാശ് കൈകോട് താത്തുക്കേ വേത്തേ സദാനെ അരേ കോ നേത്രേ കൈകോട് നാമരസ്മിമേ അമർ പയ സതി ജീവേ കൈകോട് നാമ ഗുണ ഗാമേ ആ തമര സുഖ സമാമേ അപ്പനെ ജനകോ സാ സമാരേ.